ബംഗ്ലാദേശ് ഉപയോഗിക്കുന്നത് നേതാവിന്റേത് ടെലിഫോണിന് പകരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ഫ്രാൻസിലെ രാഷ്ട്രപതി ഇമ്മാനുവലിനെ കോണാൾ ഡിവാറ്റർ ഫ്രാൻസിലെ ഹിമോ പുറത്താറ് കാർഡ് ഒക്ടോബറിൽ മീറ്റിംഗ് ആയി തരുന്നത്. രാഷ്ട്രപതി ഡോക്ടർ